0: അപ്പമാവ് സലക്കില്ല നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കില്ല മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിൻവത്ത് നൊപമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വര
1: സുതിര കുവാൻ പെതൊളിയ.

0: സുതിലക്കുവാൻ വിതുളിയ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 95.1 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട സഹ അന്തർജാലയിൻ sudilaradio.lk അർഹ മുള്ളുലോവട്ടെ.